കബീര സേഖ സബൂരി ബാഹറ ക്യാ ഹജ കബ ജായ കബീര ജാകി ദൽ സാബത് നഹീ താ കോ കഹാ ഖുദായ കബീര അല്ലാഹ കീ കർ ബന്ദഗീ ജേ സിമ